ചർമ്മക്കാര കരിച്ച കാട് സടുകൂടു സടുകൂടു സടുകൂടു സടുകൂടു സടുകൂടു സടുകൂടു സടുകൂടു സടുകൂടു സടുകൂടു ആടിയ മരത്തടി.